0: ஆகாஷவாணி.
1: കൂട്ടുകാരിയിൽ ഇന്നാദ്യം
0: തികച്ചും വ്യത്യസ്തമായ രണ്ട് മേഖലകളിൽ സാങ്കേതിക രംഗത്തും സാമ്പത്തിക രംഗത്തും 40 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള കരുനാഗ

0: പുള്ളി സ്വദേശിനിയായ പങ്കജം ശ്രീദേവിയാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരി. കോഴിക്കോട് NIT നിന്നും എഞ്ചിനീയറിംഗ് ബിരുദം പൂർത്തിയാക്കിയ പങ്കജം കോമൺവെൽത്ത് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയയുടെ മാനേജിംഗ് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചതിനു ശേഷം 2024 മുതൽ ഒരു പ്രമുഖ സ്വകാര്യ ബാങ്കിന്റെ സ്വതന്ത്ര ഡയറക്ടറായി സേവനം അനുഷ്ഠിക്കുന്നു. പങ്കജം ശ്രീദേവിയുമായി സംസാരിക്കുന്നത് ഐശ്വര്യ.
1: നമസ്കാരം മാഡം.
0: നമസ്കാരം.
1: ജീവിതത്തിൽ വിജയം കൈവരിച്ച ആളാണോ എന്ന ചോദ്യത്തിന് എന്താകും മറുപടി?
2: വളരെ എളിമയോടും ധൈര്യത്തോടും പറയാം, ജീവിതത്തിലും ജോലിയിലും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്.
1: എങ്ങനെയാണ് സക്സസിനെ താങ്കൾ നിർവചിക്കുന്നത്?
2: ഒന്ന്, ജോലി ചെയ്യുമ്പം സന്തോഷം, എല്ലാ ജോലിയിലും താല്പര്യം, കൂടെയുള്ളവരെ വളരുന്നത് കണ്ടിട്ടുണ്ട്, കൂടെയുള്ളവരുടെ ദുഃഖങ്ങളിലും സന്തോഷത്തിലും പങ്കുചേർന്നിട്ടുണ്ട്. ഞാൻ ഓസ്ട്രേലിയയിലാണ് കൂടുതൽ ജോലി ചെയ്തിരിക്കുന്നത്. ഓസ്ട്രേലിയൻ ബാങ്ക്സ് നമ്മുടെ കഴിവിനെ പ്രശംസിച്ച് അവരെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടുണ്ട്. എന്റെ വളർച്ചയ്ക്ക് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എനിക്ക്. അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബത്തിനും ഞാൻ എപ്പോഴും അവൈലബിൾ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് രണ്ടും കൂടെ കൊണ്ട് നടക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഒരു പ്രൈവറ്റ് ബാങ്കിന്റെ ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് ജോലി ഞാൻ അന്വേഷിച്ചു പോയതല്ല, ജോലി എന്നെ അന്വേഷിച്ചു വന്നതാണ്. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ വളരെയധികം സക്സസ്ഫുൾ ആണെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഞാൻ വിരമിച്ച് 3 മാസത്തിനകം എനിക്ക് ഈ ജോലി കിട്ടിയത്. അപ്പൊ മൊത്തത്തിൽ ഞാനൊരു സന്തുഷ്ടയായ വനിതയാണ്.
1: ആദ്യത്തെ ജോലിയിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു?
2: ലാലിൻഡിലാണ് ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് ചേർന്നത്. ഞാൻ REC കാലിക്കട്ടാണ് അന്ന്, NIT ഇപ്പോഴാണ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പം ലാസ്റ്റ് സെമസ്റ്റർ കുറച്ച് താമസിച്ചു. അപ്പം ഈ അലിൻഡിൽ അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി കഴിഞ്ഞു പോയിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു കത്തെഴുതിയിട്ട് ഇങ്ങനെ എനിക്ക് ഇത്ര മാർക്കുണ്ട് 7 സെമസ്റ്റർ വരെ, അത് കഴിഞ്ഞ് 8ാമത്തെ സെമസ്റ്ററിന്റെ റിസൾട്ട് ഇങ്ങനെ വൈകി. അത് പരിഗണിച്ച് എന്റെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു കത്താണ് അയക്കുന്നത്. ഇന്റർവ്യൂവിന് കാർഡ് വന്നു. ആ കാലഘട്ടത്തില് എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന പെൺകുട്ടികൾ വളരെ കുറവായിരുന്നു.
1: തീർച്ചയായിട്ടും.
2: അപ്പം എന്നെ വിളിച്ചു, ജോലി തന്നു.
1: അങ്ങനെ എഴുതി ചോദിക്കുന്ന ഒരു പതിവൊക്കെ അന്നുണ്ടായിരുന്നോ?
2: ഇല്ലായിരുന്നു. പക്ഷെ ഒരു ധൈര്യം, ആ ധൈര്യം എനിക്ക് ഒരു പക്ഷേ എന്റെ അച്ഛനും അമ്മയും എല്ലാരും പെൺമക്കളാണെങ്കിലും അവരെ സ്വാതന്ത്ര്യത്തോടുകൂടിയും വളർത്തി, ആ ധൈര്യം തീർച്ചയായിട്ടും എന്റെ അച്ഛന്റെ അമ്മയുടെ നിന്നും കിട്ടിയത് തന്നെയാണ്.
1: കരുനാഗപ്പള്ളിയിൽ നിന്ന് REC കാലിക്കറ്റിലേക്ക് എത്തുന്ന കാര്യവും കൂടി നമുക്കൊന്ന് പറയാം.
2: കരുനാഗപ്പള്ളി ആണെങ്കിൽ എന്റെ അച്ഛനൊരു ലോയർ ആയതുകൊണ്ട് ട്രിവാൻഡ്രം ഹോളി ഏഞ്ചൽസിലാണ് 10ാം ക്ലാസ് വരെ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി കൊല്ലം വിമൻസ് കോളേജിലാണ്. അപ്പൊ എന്റെ അച്ഛൻ പിന്നെ ഹൈക്കോടതിയിലേക്ക് പോയി വക്കീലായിട്ട്, അങ്ങനെയാണ് കാലിക്കറ്റിലെത്തിയത്. അപ്പം ഒരു നാട്ടുമ്പുറത്തെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരു ടൗൺ ഗേൾ ആയിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് പാസ്സായി, ഈ ജോലി കിട്ടി, ഞാൻ വിവാഹം കഴിച്ചു. അപ്പൊ എന്റെ ഭർത്താവ് പറഞ്ഞു നമുക്ക് ബാംഗ്ലൂരിൽ പോകാം. അന്നൊക്കെ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിൽ പോകുന്നത് ദുബായി പോകുന്നതിന് സമയമാണ്, ഞാൻ പറയുന്ന 1987 ആ കാലഘട്ടമാണ്. ഞങ്ങൾക്കൊരു മോനുണ്ടായി. അപ്പൊ അതൊരു റിസ്ക് ആണ് സത്യം പറഞ്ഞ. ആ കാലത്ത് ഞങ്ങള് ഒരുവിധം നല്ലോണം ബുദ്ധിമുട്ടി 8 മാസത്തോളം ജോലി ഇല്ലാതിരുന്നിട്ട് കമ്പനിയിൽ നിന്ന് ഇന്റർവ്യൂവിന് വന്നു. അതെന്റെ ഒരു ഡ്രീം കമ്പനി ആയിരുന്നു. ആ ജോലി എനിക്ക് കിട്ടി. അറിവില്ലാത്ത മേഖലകളിലേക്ക് ചവിട്ടിക്കേറുക എന്നുള്ളത് ഒരു ഹരമായിരുന്നു എനിക്ക്. ഒരു വലിയ കമ്പനിയാണ് ബാംഗ്ലൂരിൽ, അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലൻഡിലാണ്. 5-6 വർഷം അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പൊ എനിക്ക് ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി സ്വിറ്റ്സർലൻഡിലേക്കും പോകാനായിട്ട് പറഞ്ഞു. ഞങ്ങളുടെ അപ്പോഴത്തെ CEO എന്നെ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നോ നോ നോ നോ നോ. ആ നിമിഷത്തിൽ എനിക്ക് തോന്നി ഞാൻ ഒരിക്കലും ഒരു ഓപ്പർച്യൂണിറ്റിയെ പറ്റി ചിന്തിച്ചില്ല. പക്ഷെ അയ്യോ, എന്റെ മോനെ വിട്ടിട്ട് ഞാൻ എങ്ങനെ പോകും, അവന് 8 വയസ്സേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ അവസരങ്ങൾ നൽകണമെന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങടുത്ത് പോവാൻ പറയുന്നത്, വീട്ടിൽ പോയി സംസാരിച്ചിട്ട് തീരുമാനിക്കൂ പോണോ വേണ്ടയോ എന്ന്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി എന്റെ ഹസ്ബൻഡ് എന്നെ വിളിക്കാൻ വരും. അദ്ദേഹം വരുന്നിടം വരെ ഞാൻ നിന്ന് ഉരുകയായിരുന്നു. ശരിക്കും എന്റെ മകനെ വിട്ടിട്ട് പോവാൻ ഞാൻ ചിന്തിക്കുന്നത് തെറ്റല്ലേ, ഇങ്ങനത്തെ പല ചിന്തകൾ എന്റെ മനസ്സിൽ വന്നു. ഞാൻ വീട്ടിൽ പോയി എന്റെ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, രണ്ടുപേർക്കും തുല്യമായിട്ട് അവനവന്റെ കരിയർ മുമ്പോട്ട് കൊണ്ടുപോകാം, അതിനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട്, ചിന്തിച്ചിട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു. എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ട് ഞാൻ സ്വിറ്റ്സർലൻഡിലേക്ക് പോകാൻ തീരുമാനിച്ചു. അത് 1 കൊല്ലത്തെ ഒരു പ്രോഗ്രാം ആയിരുന്നു, എന്റെ കരിയറിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഇത് കേൾക്കുന്ന സ്ത്രീകളോട് പറയാനുള്ളത്, നമ്മള് ഒരു നല്ലൊരു അവസരം വരുമ്പം നമ്മൾ ഇങ്ങനെ കുറ്റബോധത്തോടുകൂടി ചിന്തിച്ച അവസരം കളഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താൻ പറ്റിയില്ലെന്ന് വരും. എനിക്ക് തോന്നുന്നു ആ ഒരു എക്സ്പീരിയൻസ് വളരെ വിലയുള്ളതായിരുന്നു. അങ്ങനെ അവിടുന്ന് പിന്നെ

ലുക്ക് ബാക്ക് എന്ന് വേണം പറയാൻ. എബിബിൽ തിരിച്ചു വന്നിട്ട് അപ്പം ടെക്നോളജി കമ്പനികൾ നോൺ ടെക്നോളജി ഏരിയയിൽ നിന്ന് ആൾക്കാരെ വിളിച്ചു, മാനുഫാക്ചറിൽ നിന്ന് ചാടിയതാണ്. ഒരുമാതിരി ആരും ചാടില്ലായിരുന്നു, കംപ്ലീറ്റ്ലി ന്യൂ ഫീൽഡായിരുന്നു. പക്ഷെ ഒരു പഠിക്കാനുള്ള ഒരു ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ കമ്പനിയിലേക്ക് പോയി. ഇത് ഒരുപാട് തവണ എന്നെ ഫോറിൻ അസൈൻമെൻറ്റ്സിന് വിട്ടിട്ടുണ്ട്. അത് വിട്ടത് എൻ്റെ കഴിവ് കണ്ടിട്ട് തന്നെയാണ്, അതിന് യാതൊരു സംശയവും ഇല്ല. ഹാർഡ് വർക്ക് ചെയ്ത് എൻ്റെ മോനെയും വളർത്തി കുടുംബവും

0: ഉണ്ട്. അത് വിട്ടത് എൻ്റെ കഴിവ് കണ്ടിട്ട് തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. ഹാർഡ് വർക്ക് ചെയ്ത് എൻ്റെ മോനെയും വളർത്തി കുടുംബവും നോക്കി. ഇറ്റ് ഈസ് കോൾഡ് ആസ് വർക്ക് ലൈഫ് ഇൻ്റഗ്രേഷൻ. എൻ്റെ മനസ്സിൽ ജീവിതത്തിനെ ഒന്നിനും ഒന്ന് വെച്ചും ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല. ലൈഫ് ഇസ് ടു ഗുഡ് ടു ബാലൻസ് ഇറ്റ് വിത്ത് എനിബഡി എനിത്തിങ്.
1: നേതാക്കളായിട്ട് സ്ത്രീകൾ വരുമ്പോൾ, നേതാക്കളായിട്ടുള്ള പുരുഷന്മാരുണ്ടാകുമ്പോഴും ഒരേ കാര്യമായിരിക്കും പറയുന്നത്. പക്ഷെ പലപ്പോഴും അത് സ്ത്രീകൾ പറയുമ്പോൾ അത് അഗ്രസീവായിട്ടും പുരുഷന്മാർ പറയുമ്പോൾ അത് അസർട്ടീവായിട്ടും ഈ കേൾക്കുന്ന നോക്കിക്കാണുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ?
0: ഞാൻ ജോലി ചെയ്തിരുന്ന എല്ലാ സ്ഥലത്തും പുരുഷന്മാരായിരുന്നു കൂടുതൽ. അപ്പൊ പുരുഷന്മാർ കൂടുതലാകുമ്പോൾ സ്ത്രീയുടെ ശബ്ദം കേൾക്കുമ്പോൾ അതേ അസർട്ടീവ്നെസ് വന്ന ചിലപ്പോഴൊക്കെ അങ്ങനെ എനിക്കും അനുഭവം ഉണ്ട്. എനിക്ക് തോന്നുന്ന ആ ഒരു ബയസ് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ആ ബയസിൽ കൂടെ നമ്മൾ പുറത്തു വന്നേ പറ്റത്തുള്ളൂ. നമ്മള് എന്നെ എളിമയായ ഒരു സ്ത്രീയായിട്ട് കരുതുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കില്ല. എനിക്ക് എളിമയുണ്ട്, അത് എനിക്കാണ് ഏറ്റവും ആവശ്യം. എനിക്ക് തോന്ന നമ്മളെ ശ്രദ്ധിക്കും ആൾക്കാർ. അതിനൊരു കാരണമുണ്ട്, നമുക്ക് ആ വിഷയത്തിൽ നല്ല പ്രാഗൽഭ്യം വേണം. നമുക്ക് ലേണിംഗ് ഒരു കോർ സ്ട്രെങ്ത് ആകണം. അതുണ്ടെങ്കിൽ ആ കോൺഫിഡൻസ് നമുക്ക് വരും. ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് കൂടുതൽ ആലോചിക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അത് പല കാരണങ്ങളാണ്. ഒന്ന്, ഒരു കമ്പനിയുടെ, ഒരു ഓസ്ട്രേലിയൻ കമ്പനി, ഒരു 7,000 or 8,000 ജോലി ചെയ്യുന്ന ആ കമ്പനിയിൽ ഞാൻ വളർന്നു വളർന്നു വന്ന് അതിന്റെ ടോപ്പിൽ എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ വളരെ ഒരു സന്തോഷകരവും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഇഫ് പങ്കജം ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ ഓൾസോ ഡു ഇറ്റ് എന്നുള്ള ചിന്ത ബാക്കിയുള്ള സ്ത്രീകളിൽ വരും എന്നുള്ള ഒരു അഭിമാനം എനിക്കുണ്ടായിരുന്നു. ഈ രണ്ട് കാരണങ്ങളുകൊണ്ട് MD ആയപ്പോൾ എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നി. 2007, 2008, 2009 കാലഘട്ടത്തിൽ അത്രയൊന്നും ആരും ചിന്തിക്കാത്ത സമയത്ത് ഓട്ടോമേഷനും ടെക്നോളജി ബാങ്കിങ്ങിലും ഉപയോഗിച്ച ഒരു വ്യക്തിയാണ്. ഒരുപാട് പേരുടെ സഹായമുണ്ട്, പക്ഷെ തീർച്ചയായിട്ടും എനിക്കൊരു വലിയ റോൾ അതിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്ത്യയുടെ മാത്രമല്ല, ഫിലിപ്പീൻസും ചൈനയും കൂടെ എനിക്ക് തന്നു. 3 സർവീസ് സെന്റേഴ്സ് എന്നാ പറയുന്ന ഏജൻസിയിൽ അതിന്റെ മേധാവിയായി. എനിക്ക് തോന്നുന്നു നമ്മളൊരു വളരെ ജസ്റ്റ് ആയിട്ടുള്ള ഒരു ലീഡറാണെങ്കിൽ ബോർഡേഴ്സ് ഡസ് നോട്ട് മാറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ ANZ-നേക്കാളും 4 times വലിപ്പമുള്ള കോമൺവെൽത്ത് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ, ഓസ്ട്രേലിയയിലെ തന്നെ ബാങ്കാണ്, ഏറ്റവും വലിയ ബാങ്കാണ്, അവരെന്നെ ജോലിക്ക് വിളിച്ചു. അങ്ങനെ ANZ-ൽ നിന്ന് വിട്ട് കോമൺവെൽത്ത് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ വന്ന് 5 years. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കോവിഡ്, 2019 November ഞാൻ ചേർന്നത്. 2020 February ആയപ്പോൾ ലോക്ക്ഡൗൺ ആയോ, ഞങ്ങൾ 55 ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ 2024 June വിരമിക്കുമ്പം 6,000 ആ കമ്പനിയിലുണ്ടായിരുന്നു. വളരെയധികം മനസ്സിന് സന്തോഷവും അത്ര അഭിമാനവും തന്ന ഒരു മൊമെന്റ് ആയിരുന്നു ഞാൻ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ. ഞാൻ ഇറങ്ങുമ്പോൾ 49% ആ കമ്പനിയിൽ സ്ത്രീകളായിരുന്നു.
1: അങ്ങനെ ഒരു നിഷ്കർഷം ഉണ്ടായിരുന്നോ, സ്ത്രീകളെ കൂടുതലായിട്ട് എടുക്കണം എന്നുള്ളത്?
0: തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല. അപ്പം ഒരു ലീഡറായിട്ടിരിക്കുമ്പം നമ്മള് സ്ത്രീകൾക്ക് ജോലി കൊടുക്കണം എന്ന് നമ്മൾ പറയുമ്പം വി ഹാവ് ടു വാക്ക് ദ ടോക്ക് എന്നാണ് എനിക്ക് പറയുന്നത്. എന്റെ കൂടെ എന്റെ കൈകൾക്ക് ശക്തി തരാനായിട്ട് എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന പുരുഷന്മാരും സ്ത്രീകളുമായ 7-8 ശ്രമിച്ചിട്ടാണ് അങ്ങനെ ഒരു കമ്പനി ഉണ്ടാക്കാൻ പറ്റിയത്. ഞാൻ ഇറങ്ങി വന്നപ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നി. ഞാൻ തന്നെ ഒരു ഏജ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അവസരവും കൊടുക്കണം, എനിക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് രണ്ടും കൂടെ ചേർത്താണ് ഞാൻ വിരമിക്കാൻ തീരുമാനിച്ചത്.
1: ജോലി എന്നുള്ളതും കരിയർ എന്നുള്ളതും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നമ്മൾ ഒരു ജോലിയിൽ ആദ്യം കയറുമ്പോൾ തന്നെ നമ്മൾ എന്താണ് അതിൽ നോക്കേണ്ടത്?
0: സത്യം പറഞ്ഞാൽ ഞാൻ ജോലി കയറിയപ്പോൾ ഒരു ജോലി വേണം, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ജോലി കയറിയപ്പം. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്ത് പഠിച്ചാലും അതിനെ ഗാഠമായിട്ട് മനസ്സിലാക്കി ആ സ്കില്ല് നമുക്ക് കിട്ടണം. അപ്പൊ നമ്മൾ ഏത് പഠിച്ചാലും അതിന് നീതി പുലർത്തണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. എനിക്ക് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരുപാട് വിദേശത്തിലുള്ള സ്ത്രീകളെ കണ്ടിട്ടുണ്ട്, എല്ലായിടത്തും ഈ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രശ്നമുണ്ട്. ഞാൻ കുടുംബം നോക്കണം, കുടുംബം നോക്കണം, നമ്മുടെ ജോലിയും കൊണ്ട് നടക്കണം. അതാണ് വർക്ക് ലൈഫ് ഇന്റഗ്രേഷൻ എന്ന് ഞാൻ പറഞ്ഞത്.
1: ഈ വർക്ക് ലൈഫ് ഇന്റഗ്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്?
0: ചില കാര്യങ്ങളുണ്ട് ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്റെ ജീവിതം പ്രയോറിറ്റൈസ് ചെയ്ത് ഞാൻ ഇതൊക്കെ ചെയ്യും, ഇതൊക്കെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ആ സമയം കണ്ടെത്തി ആ സമയത്ത് വായിച്ചും പഠിച്ചും വളരെ അംബിഷൻ എന്റെ ജോലിയിൽ കാണിച്ച് അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. അതാണ് വർക്ക് ലൈഫ് ഇന്റഗ്രേഷൻ. നോ ഇസ് എ 2-letter word, ബട്ട് ഇറ്റ് ഇസ് എ വെരി ലോങ് സെന്റൻസ്. നമ്മൾ മിക്കവാറും പറ്റില്ല എന്ന് പറയുന്നത് ഞാനൊരു മോശം ആളാവുമോ എന്നുള്ള ഭയത്തിലാണ്. എനിക്ക് തോന്നുന്നത് പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറയാനുള്ള ധൈര്യം വരുത്തണം. അത് ആദ്യം വീട്ടിൽ തുടങ്ങണം.
1: ഇന്നിപ്പോ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലുള്ള ആരെങ്കിലും അത് ചെയ്താലും ഞാൻ ചെയ്തത്ര നന്നാവില്ല, അയാളെ വീണ്ടും ഞാൻ പഠിപ്പിക്കണം, അതിലും നല്ലത് ഞാൻ ചെയ്യല്ലേ എന്നൊരു ചിന്ത ഉണ്ടാവാറില്ലേ?
0: തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളൊരു തുണി

0: നനച്ച് ഒരു അയയിൽ വിരിക്കുമ്പം ആ ടവൽ തിരിച്ചിടുക മറിച്ചിടുക അങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ വരിയായിട്ടിടണം. നിങ്ങളുടെ ഭർത്താവ് ചെയ്യുമ്പോൾ ഇത്തിരി കോണിയിരിക്കും, പക്ഷെ ടവൽ ഉണങ്ങില്ലേ. എന്റെ രീതിയിൽ ചെയ്യണമെങ്കിൽ ഞാൻ മാത്രമേ ചെയ്താലേ പറ്റുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം വേറൊരാൾ ചെയ്താല് അവരുടെ ഇഷ്ടത്തിന് ചെയ്യും. അത് സമ്മതിക്കാനും അപ്രീഷിയേറ്റ് ചെയ്യാനും നമ്മൾ തയ്യാറാവണം. നമ്മൾ സ്ത്രീകളെ വിട്ടുകൊടുത്താൽ മാത്രമേ ഇന്റഗ്രേഷൻ വരത്തുള്ളൂ. നമ്മൾ 5 ദിവസം ജോലി ചെയ്ത് 6-ാമത്തെ ദിവസം കുക്ക് ചെയ്ത് കൊടുക്കുമ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതാണ് എന്റെ ട്രിക്ക്.
1: കുക്കിംഗ് ഒരു ഹോബിയാണോ?
0: എനിക്ക് വളരെ ഇഷ്ടമാണ് കുക്കിംഗ്. ക്രിയേറ്റീവ് ആർട്ടാണ് കുക്കിംഗ് എന്നാണ് എന്റെ വിചാരം.
1: പെൺകുട്ടികൾ ഇപ്പൊ സ്ഥിരമായിട്ട് പറയുന്ന കേൾക്കാറുള്ള ഒരു കാര്യമാണ്, കൂടെ പഠിക്കുന്ന ആൺകുട്ടികൾ അവരോട് പറയും പെൺകുട്ടികൾക്ക് ജോലി കിട്ടാൻ എളുപ്പമാണ്, ആൺകുട്ടികൾക്ക് അത്രയും എളുപ്പമല്ല എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. ഇതിലൊരു ക്വാളിറ്റി ശരിക്കും കോംപ്രമൈസ് ആവുന്നുണ്ടോ?
0: ഒരിക്കലും ഇല്ല. ഒരിടത്തും എനിക്ക് തോന്നുന്നില്ല, ഒരു കമ്പനിയിൽ, ഞാൻ ഒരുപാട് കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്, കുട്ടികൾക്ക് ജോലി കൊടുക്കാനും എല്ലാം. ആർക്കും, ഒരു പെൺകുട്ടിക്കും ഏത് ജോലിയാണേലും എനിക്കൊരു റിസർവേഷനിൽ കൂടിയാണ് ഈ ജോലി കിട്ടിയതെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കുട്ടികൾക്കും അതിന് ആഗ്രഹമുണ്ടെന്ന്. ഒരു കമ്പനികളും അങ്ങനെ കൊടുക്കുകയില്ല. അവരുടെ സുരക്ഷ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സെഗ്രിഗേഷൻ കൊടുത്തുന്നിരിക്കും. ഒരു ബസ്സിൽ രാത്രി 8 മണി കഴിഞ്ഞ് ഒരു സ്ത്രീ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആരെങ്കിലും ഒരാളും കൂടെ വേണം, അങ്ങനത്തെ റൂളൊക്കെ സെറ്റ് ചെയ്യുക. അല്ലാണ്ട് ഒരിക്കലും ഒരു റിസർവേഷനിൽ പെൺകുട്ടികളെ എടുക്കുന്നില്ല, യാതൊരു സംശയമില്ല. പക്ഷേ ആക്ച്വലി സ്ത്രീകളുടെ കഴിവുകൾ കാണാനായിട്ട് കമ്പനികൾ കുറച്ചുകൂടെ എഫേർട്ട് ഇടുന്നുണ്ട്. അതിലെന്താ തെറ്റ്? അതിൽ ഇക്വിറ്റി അല്ലേ. അത് ഡൈവേഴ്സിറ്റി ഓഫ് തോട്ട് എന്ന് പറയും. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും ഉണ്ട്. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, വെറ്ററൻസ്, LGBT പേഴ്സൺസ്, അതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനകത്തും വരണം, എന്നാലേ ഇക്വിറ്റി ഉള്ളൂ. അതേ ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് ആ ജോലിക്ക് പറ്റാത്ത സ്ത്രീകളെ ആ ജോലി കൊടുത്തല്ല ഡൈവേഴ്സിറ്റി ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല അത് നടക്കുന്നുണ്ട്.
1: ഇപ്പൊ നേതൃനിരയില് മിഡിൽ ലെവലിലാണെങ്കിലും മാനേജ്മെന്റിലാണെങ്കിലും നമ്മൾ സ്ത്രീകളെ കാണുന്നത് വളരെ കുറവായിട്ടാണ്. ബാങ്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ ക്ലറിക്കൽ ജോബിൽ ഇരിക്കുന്നവർ അടുത്ത ലെവലിലേക്ക് അപേക്ഷിക്കുന്നത് സ്ത്രീകൾ കുറവായിട്ടാണ് പറയപ്പെടുന്നത്. കൂടുതൽ സമയം വേണ്ടി വരും, കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരും, അപ്പോൾ കുടുംബം നോക്കാനുള്ള സമയം ഇല്ലാതെ വരും. ഇത് തന്നെയാണോ നമ്മുടെ ഈ നേതൃനിരയിലോ മധ്യനിരയിലോ ഒക്കെ സ്ത്രീകൾ കുറയാനുള്ള ഒരു കാരണമായിട്ട് വരുന്നത്?
0: തീർച്ചയായിട്ടും. അത് മുഴുവനും അറിഞ്ഞിട്ട് ഈ ജോലി ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അത് സ്ത്രീകൾക്ക് അതൊരു വലിയ പാഠം എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു കമ്പനിയിൽ ജോലിയാണ്, അപ്പൊ പറയും ഈ ജോലി വന്നിട്ടുണ്ട്, അത് നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലിയെക്കാളും വലിയൊരു ജോലിയാണ്. അപ്പൊ സ്ത്രീകൾ എന്താ ചെയ്യുന്ന, റെസ്യൂമേ എന്ന് പറയില്ലേ, അപ്പൊ നമ്മുടെ റെസ്യൂമേല് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് എഴുതും. അപ്പൊ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ വരും. അപ്പൊ സ്ത്രീകൾ എന്ത് ചെയ്യും, ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് നോക്കും. പുരുഷന്മാർ എന്താ ചെയ്യുന്നതെന്ന് അറിയാം, അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നോക്കും. ഹാഫ് എംപ്റ്റി ആൻഡ് ഹാഫ് ഫുൾ എന്ന് പറയില്ലേ. അപ്പൊ നമ്മൾ എന്താണ്, നമ്മൾ ഭയങ്കര പുരുഷന്മാർ ലോയൽ അല്ലെന്നല്ല പറയുന്നത്, പക്ഷെ സ്ത്രീകളുടെ ഒരു ജനറൽ ഞാൻ കണ്ടിരിക്കുന്നത് എന്റെ അനുഭവത്തിൽ നിന്ന് സ്ത്രീകൾ എപ്പോഴും കൺസർവേറ്റീവ് ആയിട്ട് നോക്കും ഒരു ജോലിയിലേക്ക്. അപ്പം എനിക്ക് അയ്യോ എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല, ഈ കമ്പനിക്ക് എന്തെങ്കിലും കുഴപ്പം വരുമോ ഞാൻ എടുത്തതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ജോലി എടുക്കത്തില്ല. അതേസമയം പുരുഷന്മാർ അങ്ങനെയല്ല, അവർക്ക് അംബിഷൻ ഉണ്ട്, അവർ കൂടുതൽ അംബിഷ്യസ് ആണ്. ഇപ്പൊ അത് മാറണം എന്നാണ് എന്റെ ആഗ്രഹം, പക്ഷെ അധികം മാറിയിട്ടില്ല സത്യത്തിൽ. സ്ത്രീകളെ നമ്മളൊന്ന് ഓർമ്മിപ്പിക്കണം ഈ ജോലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് കോൾഡ് നഡ്ജിങ്. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എപ്പോഴും എല്ലിങ്ങനെ നോക്കിയിരിക്കുക, ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ. സ്ത്രീകൾക്കൊരു സോഷ്യൽ കമ്പൾഷൻ ഉണ്ട്, ഞാൻ ചെയ്താലേ ഈ കാര്യങ്ങളൊക്കെ നടക്കുമെന്നൊരു വിചാരം. ആ വിചാരം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ചുറ്റുമുള്ള സപ്പോർട്ട് സിസ്റ്റത്തിനെ നമ്മൾ ഉപയോഗിക്കാവുന്ന മാക്സിമം ഉപയോഗിക്കുന്നില്ല. അങ്ങനെ ഉപയോഗിക്കാതെ ഇരിക്കുമ്പം നമ്മുടെ എല്ലാ ജോലികളും നമ്മളും ചെയ്ത് കുഞ്ഞുങ്ങളുടെ ജോലി ഇതും ചെയ്ത് പിന്നെ വീട്ടിലെ ഇപ്പൊ എൽഡേഴ്സിനെ നോക്കേണ്ട ചുമതല എല്ലാം നമ്മൾ ചെയ്യുമ്പം, ചെയ്യണ്ടെന്നല്ല ഞാൻ പറയുന്ന, ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നും ക്ലർക്കിൽ നിന്ന് ഓഫീസറായ എനിക്ക് ട്രാൻസ്ഫർ കിട്ടും, ആ ട്രാൻസ്ഫർ എനിക്ക് എടുക്കാൻ വയ്യ. അങ്ങനത്തെ റെസ്ട്രെയിൻഡ് നമ്മുടെ കരിയറിൽ നമ്മൾ ഇട്ട ക്ലർക്കായിട്ട് സന്തോഷമായിട്ടിരിക്കണം. എന്റെ തീരുമാനം ഞാൻ എടുത്തിട്ട് ആ തീരുമാനത്തിന്റെ ഭവിഷ്യത്തുകൾ നമ്മൾ അനുഭവിക്കണം, നമ്മൾ അത് അനുഭവിക്കാൻ റെഡി ആയിരിക്കണം. ഇപ്പോഴത്തെ പെൺകുട്ടികളോട് പറയാനുള്ളത് അത് വേണ്ടാന്ന് വെക്കരുത്, അത് വളരെ പ്രധാനമാണ്. ആ ഒരു റിസ്ക് എടുത്ത് നമ്മൾ പോണം. വേറെ പല കാര്യങ്ങളും എത്രയോ പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്, ഉയർന്നു വരും, അടുത്ത ജോലി നിങ്ങളുടെ നാട്ടിലേക്ക് വാങ്ങിക്കാം, അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ആദ്യത്തെ ഇത് തന്നെ വേണ്ട വേണ്ട വേണ്ട വേണ്ട എന്ന് വെച്ചാൽ അതിൽ സന്തോഷത്തോടെ കൂടി ജീവിക്കണം, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. നമ്മുടെ ചോയ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം.
1: നമ്മുടെ ഒരു ചോയ്സ് ഉണ്ട്, നന്നായി പഠിച്ചു, പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ജോലി ചെയ്യണം, നിങ്ങളുടെ കൂടെ ഉള്ളവർക്കൊക്കെ ജോലിയുണ്ട്, നിനക്ക് ജോലിയില്ല, ഞാൻ എന്റെ കുടുംബം നോക്കാൻ ജോലി ചെയ്യുന്നില്ല എന്ന്

0: സന്തോഷത്തോടെ തീരുമാനം എടുക്കുന്ന പെൺകുട്ടികളും ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. പക്ഷെ നീ ഇത്രയും പഠിച്ചിട്ട് ജോലി ചെയ്യുന്നില്ല എന്നുള്ളത് സമൂഹത്തിന്റെ പല ഭാഗത്തു നിന്ന് അവർക്ക് കേൾക്കേണ്ടി വരുന്നു. അതിനെ കുറിച്ച് മാഡത്തിന് എന്താണ് തോന്നുന്നത്?
1: എനിക്ക് തോന്നുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് സ്ത്രീകൾക്കുള്ളത് ഏറ്റവും നല്ലതാണ്. നമ്മുടെയൊക്കെ അച്ഛനമ്മമാര് കഷ്ടപ്പെട്ട് വളരെ ആലോചിച്ചിട്ട് പഠിപ്പിക്കുന്ന പെൺകുട്ടികള് സന്തോഷമായിട്ട് വീട്ടിൽ ഇരിക്കുന്നത് തെറ്റെന്ന് ഞാൻ പറയില്ല, പക്ഷെ അതിലൊരു ശരികേടുണ്ട്. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് പല കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും ഫ്യൂച്ചറിൽ. സഡൻലി നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഘട്ടം വന്നാൽ അപ്പൊ നമ്മൾ കുറെ കൂടെ ബുദ്ധിമുട്ടേണ്ടി വരും. എന്തിനാണ് പഠിച്ചിട്ട് വീട്ടിലിരിക്കുന്ന, പഠിച്ചിട്ട് ജോലി ചെയ്യാം, ഇഷ്ടമുള്ള ജോലി ചെയ്യാം. സ്ത്രീകൾക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വന്നാൽ നമ്മുടെ ജീവിതത്തിനോടുള്ള ഒരു വീക്ഷണം തന്നെ മാറും. സോഷ്യലി നമ്മൾ കണക്റ്റഡ് ആവും. നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടെ ചെടികളോടും മാത്രം സംസാരിച്ച് ഭർത്താവിന്റെ കൂടെ സംസാരിച്ച് കുട്ടികളുടെ കൂടെ സംസാരിച്ച് അതൊരു ചോയ്സ് ആണ്. പക്ഷെ എനിക്ക് ഇപ്പോഴത്തെ യങ്ങർ ജനറേഷനോട് പറയാനുള്ളത് നിങ്ങൾ അത് വളരെ ആലോചിച്ചിട്ട് വേണം ആ ഒരു തീരുമാനം എടുക്കാൻ. നിങ്ങൾ ആ തീരുമാനം എടുത്താൽ അതിൽ സന്തുഷ്ടരായിട്ട് ജീവിക്കാം, ഞാൻ അത് പറയില്ല. പക്ഷെ ഒരു ജോലി ചെയ്ത് പിന്നെ വേറെ കൂട്ടുകാരൊക്കെ ആയി ഒരുപാട് നോളജ് പലരുടെ കയ്യിൽ നിന്നും നമുക്ക് സംസാരിക്കാം, അവരുടെയൊക്കെ ജീവിതത്തിനെ പറ്റി പഠിക്കാം. അപ്പൊ നമ്മുടെ ഒരു ഔട്ട്ലുക്ക് സൊസൈറ്റിയുടെ മാറും. അടുത്ത ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിനും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സ്വന്തമായിട്ട് നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നതിന് സ്വയം നമുക്കൊരു റെസ്പെക്ട് വരും. എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രാധാന്യം ഒരാൾക്ക് സെൽഫ് റെസ്പെക്ട് ആണ്, അത് വരും.
0: സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതിന് വരുമാനം നേടുക എന്നുള്ള ഒരു അർത്ഥം മാത്രമേ പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നുള്ളൂ. പക്ഷെ ഇതിനൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു സാക്ഷരത നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. സാമ്പത്തിക സ്വാതന്ത്ര്യം മാത്രം പോരാ, എന്റെ സാമ്പത്തികത്തെ കുറിച്ച് നമുക്കൊരു ബോധം വേണം. അത് എന്തൊക്കെയാണ് അതിൽ വരുന്ന മാറ്റങ്ങൾ, അതിനെ കുറിച്ച് നമുക്കൊരു അറിവ് വേണം. ആ തരത്തിലുള്ള കാര്യങ്ങളിൽ സ്ത്രീകൾ ഇപ്പോഴും പിന്നോക്കമാണ് എന്ന് തന്നെയാണ് പഠനങ്ങളൊക്കെ കാണിക്കുന്നത്. എന്താണ് മാഡത്തിന്റെ അനുഭവം?
1: നമ്മൾ പിന്നോക്കമാണ്. എനിക്ക് അതിൽ പ്രധാനപ്പെട്ട ഒരു കഥ എനിക്ക് പറയാൻ ഉള്ളത്, എൻ്റെ ഒരു ഫ്രണ്ട് എഞ്ചിനീയറാണ്, എൻ്റെ കൂടെ REC പഠിച്ചതാണ്. അപ്പൊ നല്ല വിദ്യാഭ്യാസമുണ്ട്, ശമ്പളമുണ്ട്. പക്ഷെ ആ കുട്ടി അതിന്റെ ഭർത്താവിന്റെ പ്രോപ്പർട്ടിയിൽ എല്ലാ പൈസയും കൊടുത്ത് വീടുണ്ടാക്കി. വീടുണ്ടാക്കി കഴിഞ്ഞ് അവര് തമ്മിൽ എന്തോ അസ്വാരസ്യം വന്നു. അപ്പൊ ആ കുട്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വന്നു. കാര്യം ആ വീട് ആ കുട്ടിയുടെ അല്ല, ആ കുട്ടിക്ക് അതിലൊരു പങ്കുമില്ല. അത് സാക്ഷരത ഇല്ലാഞ്ഞിട്ടാണ് കാര്യം. ഒരു പലരുടെയും കഥ കേട്ടിട്ടുണ്ട്, സ്ത്രീകളുടെ ലോൺ എടുക്കുമ്പം രണ്ടുപേരുടെയും പേരിൽ ലോൺ എടുക്കും, അത് ബാങ്ക് സമ്മതിക്കും, ബിക്കോസ് ഭാര്യയും ഭർത്താവുമാണ്. പക്ഷെ വീട് ഒരാളുടെ പേരിൽ, അതും സമ്മതിക്കും ബാങ്ക്. ഒരാളുടെ പുറത്ത് കടവും മറ്റേയാളുടെ പുറത്ത് ധനവും, അത് ശരിയല്ല. സ്ത്രീകൾക്ക് സാക്ഷരത ഇല്ലെങ്കിൽ ഇതൊക്കെ പറ്റും. അപ്പോൾ അതുമാത്രമല്ല, ഇപ്പം ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് സ്കാംസ് ഉണ്ട്, സൈബർ സെക്യൂരിറ്റി ത്രെറ്റ്സ് ഉണ്ട്. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മളെ അറ്റാക്ക് ചെയ്യും, കാര്യം നമ്മളാണ് ആ കുടുംബത്തിന്റെ ഏറ്റവും വീക്ക് ലിങ്ക് എന്നറിഞ്ഞിട്ട് വീട്ടമ്മമാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ബാങ്കിലെ പൈസ തട്ടിക്കൊണ്ടു പോകുന്നവരുണ്ട്. ജോലി ചെയ്താൽ മാത്രമല്ല സാക്ഷരത വേണ്ടത്. പണ്ടത്തെ അമ്മമാരും അമ്മൂമ്മമാരും 100 രൂപ തന്നാൽ 20 രൂപ മാറ്റി വെക്കുന്ന ഒരു ജനറേഷൻ കഴിഞ്ഞിട്ടുള്ള അടുത്ത ജനറേഷനാണ് നമ്മള്. അവർക്ക് ബാങ്കൊന്നും അറിയില്ല, പക്ഷെ അവർക്കറിയാം നാളത്തേക്ക് കരുതി വെക്കണം എന്ന് അവർക്കറിയാം. അതിന് വേണ്ടിയിട്ടുള്ള സാക്ഷരത തീർച്ചയായിട്ടും വേണം. നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന പണം എങ്ങനെയാണ് അവർ ചെലവാക്കുന്നത്, അവരുടെ കയ്യിൽ എങ്ങനെ ഇത് വരുന്നു, ഇതൊക്കെ നമ്മൾ അതിന്റെ സിംറ്റം കണ്ട് കാണുമ്പോൾ നമുക്ക് അതിന്റെ കോസ് ഓഫ് ദാറ്റ് പ്രോബ്ലം കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനകത്ത് എല്ലാത്തിനകത്തും ആ സാക്ഷരത വളരെ പ്രധാനമാണ്. അത് എനിക്ക് എന്താണോ സന്തോഷം തരുന്നത്, എനിക്ക് സന്തോഷമാണ്, ആ തീവ്രത നമുക്ക് വരണമെങ്കിൽ എല്ലാത്തിനെ പറ്റിയ ഒരു ജ്ഞാനം വേണം. ഒരു ഇല്ലിറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകാത്തവരെ നല്ല അർത്ഥം. നമ്മുടെ ചുറ്റും നടക്കുന്നതിനെ പറ്റി ഒരു വിവരവും ഇല്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് പല അബദ്ധങ്ങളും ഇങ്ങനെ പറ്റാം. ഓൺട്രപ്രണർഷിപ്പ് ടച്ച് ചെയ്തു. എനിക്ക് തോന്നുന്നത് സ്ത്രീകൾ അതിൽ വളരെയധികം മുന്നോട്ട് വരാം. വിദ്യാഭ്യാസം ഒരു പ്രശ്നമേ അല്ല, നല്ല ഇരു ചങ്കുള്ള ഒരു സ്ത്രീയായിട്ട് മുമ്പോട്ട് വന്നാൽ അത് നടക്കും.
0: സംരംഭകരാകുമ്പോൾ അവര് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? എനിക്കൊരാശയമുണ്ട്, ഞാനൊരു സംരംഭം തുടങ്ങണം, പക്ഷെ എനിക്ക് അതിനുള്ള സാമ്പത്തികം എവിടെ നിന്ന് കിട്ടും, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, അതിനെ കുറിച്ചൊരു അറിവ് വേണം, മൊത്തത്തിലുള്ള ഒരു അവബോധം ഉണ്ടായിട്ട് വേണമല്ലോ ഇതിലേക്ക് ഇറങ്ങാനായിട്ട്.
1: ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ഗവൺമെന്റ് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റി. സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ടെക്നോളജി മാത്രമല്ല, അതിനകത്തൂടെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല സെല്ലുകളുണ്ട് പഠിക്കാനും പഠിപ്പിക്കാനും. എനിക്ക് തോന്നുന്ന ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞൊരു ബാങ്ക് പൈസ തരത്തില്ല. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 10 രൂപ തന്നാൽ അതിന്റെ പലിശ സഹിതം തിരിച്ച് നിങ്ങൾ അടയ്ക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ബാങ്ക് പൈസ തരത്തുള്ളൂ. സ്കൈ ഇസ് ദ ലിമിറ്റ്, അതാണ് ഞാൻ പറയുന്നത്. നോർത്ത് സ്റ്റാർ എന്ന് പറയുന്നത് ഇറാഷണൽ ആയിരിക്കണം. അങ്ങനത്തെ

0: ഒരു ആസ്പിറേഷനുമായിട്ട് നമ്മൾ ഇരുന്നാൽ ആ ഐഡിയ ആളുകൾക്ക് ഇഷ്ടപ്പെടും. അതെന്താണെന്ന് നിങ്ങൾക്ക് നല്ല ബോധം വേണം. അത് ചെയ്താൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് വൺ വിൻഡോ ഏകജാലകം, അത് ഹോൾ ഓഫ് ഇന്ത്യയിലുണ്ട്, അതിന്റെ പുറകെ നടക്കണം. അതാണ് സ്ത്രീകൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് ബാങ്കുകാരുടെ. ഇനിയും നമുക്ക് ആ വയസ്സുണ്ട്, പക്ഷെ ആ വയസ്സിനെ ഓവർകം ചെയ്ത ഒരുപാട് പേരുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഇത്തിരൂടെ ശ്രമിക്കണം. ഒട്ടും തന്നെ സ്ത്രീകളുടെ ഒരു അവസ്ഥകളൊന്നും അത്ര മാറിയിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ ഓരോരുത്തരും അതിന് ശ്രമിക്കുമ്പോഴാണ് ഒരു വിത്ത് പാകുകയാണ് നമ്മൾ. അങ്ങനെ മാത്രമേ ഇത് മാറ്റാൻ പറ്റത്തുള്ളൂ. നമ്മൾ അപകടത്തിൽ പോയി ചാടാതിരുന്നാൽ മതി. അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചുറ്റും ഒരുപാട് പേരുണ്ട്. അവരുടെ എല്ലാം കേൾക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്വന്തം തീരുമാനം എടുത്ത് മുമ്പോട്ട് പോവുക. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള വിമൻ ഓന്റർപ്രണേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ കൂടുതൽ സ്ത്രീകൾ വരണം, വന്നാൽ മാത്രമേ നമുക്കൊരു പുരോഗതി വരുത്തുള്ളൂ. എനിക്ക് അച്ഛനും അമ്മയെടുത്തും പറയാനുള്ളത്, പെൺകുട്ടികളെ അവരുടെ സ്വപ്നങ്ങൾ, അവർക്ക് എന്താണോ സ്വപ്നം, ആ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് അച്ഛനും അമ്മയും വളരെയധികം ശ്രമിക്കണം.
1: തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ പുതിയ പാതയിലൂടെ നടക്കാൻ നമ്മുടെ കൊച്ചു പെൺകുട്ടികൾക്കുള്ള അവസരം ഒരുക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. നന്ദി മാഡം.
2: സാങ്കേതിക രംഗത്തും സാമ്പത്തിക രംഗത്തും 40 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള പങ്കജം ശ്രീദേവിയുടെ അനുഭവങ്ങളാണ് കൂട്ടുകാരിയിൽ ഇതുവരെ കേട്ടത്. പങ്കജം ശ്രീദേവിയുമായി സംസാരിച്ചത് ഐശ്വര്യ.
3: എന്റെ യാത്ര.
2: പർവ്വതാരോഹികയായ സോനു സോമന്റെ യാത്രാവിശേഷങ്ങൾ കേൾക്കാം.
4: ഈയിടെയായിട്ട് പോയതിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച യാത്ര ഹിമാചൽ പ്രദേശിലെ സർപാസ് എന്ന് പറഞ്ഞിട്ട് 5 ദിവസത്തെ ട്രെക്ക് ചെയ്തു. ആദ്യമായിട്ടാണ് ഹിമാചലിൽ പോണത്. ആ ഒരു ബ്യൂട്ടി എന്താണെന്ന് നേരിട്ട് അറിയണോന്ന് വിചാരിച്ചിട്ട് ഒന്നും നോക്കിയില്ല, നേരെ പോയി. പക്ഷെ കിട്ടിയ അനുഭവം അടിപൊളിയായിരുന്നു. ഒരു വിന്റർ ട്രെക്ക് ആയിരുന്നു ഈ സർപാസ് എന്ന് പറയുന്നത്. 54 കിലോമീറ്റർ നമ്മൾ 5 ദിവസം കൊണ്ട് നടക്കുന്നു. എന്നിട്ട് 14,500 അടി മുകളിലേക്ക് പോവായിരുന്നു. കസവള എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 ദിവസം 5 തരം റൂട്ടുകളിൽ കൂടെ പോയത്. ആദ്യത്തെ ദിവസം നമ്മൾ ഫോറസ്റ്റിൽ കൂടെ ഒരു 7-8 കിലോമീറ്റർ നടന്നിട്ട് ഗ്രഹം എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജിലോട്ടാണ് പോയത്. ആ വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശിലെ പഹാടികൾ എന്ന് പറയും, അവിടുത്തെ ഗ്രാമീണ പ്രദേശമാണ്. അവിടെ വാഹനങ്ങളൊന്നും ചെല്ലത്തില്ല, ചെറിയൊരു പാത മാത്രമേ ഉള്ളൂ. പിന്നെ വെള്ളം ഒഴുകാൻ വേണ്ടിയിട്ട് മാത്രം ചെറിയൊരു ഓട. അവിടുത്തെ ആൾക്കാരുടെ ആ കൃഷികള് രീതികള്, തടി കൊണ്ട് നിർമ്മിച്ച വീട്ടിലാണ് ഞങ്ങൾ ഒരു ദിവസം താമസിച്ചത്. 2-ാമത്തെ ദിവസം വീണ്ടും പൈൻ ഫോറസ്റ്റിൽ കൂടെ നടന്നത്. എല്ലാം കയറ്റമാണ്. അങ്ങനെ പൈൻ ഫോറസ്റ്റിൽ കൂടെ പോയിട്ട് വരുമ്പോ ഹിമാചൽ പ്രദേശിന്റെ നാഗാലാൻഡിന്റെ ഒക്കെ സ്റ്റേറ്റ് ഫ്ലവർ ഉണ്ട്, റോഡോറാൻഡ്രം എന്ന് പറയും. അതിന്റെ ജ്യൂസ്, അവർക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോഴോ അല്ലെങ്കിൽ അവർ ക്ഷീണം വരുമ്പോഴോ പെട്ടെന്ന് ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഈ റോഡോറാൻഡ്രത്തിന്റെ പൂ കൊണ്ടുണ്ടാക്കിയ ജ്യൂസ് ഒക്കെയാണ് കുടിക്കുന്നത്. 3-ാമത്തെ ദിവസമാണ്. നല്ല വെള്ളച്ചാട്ടങ്ങളാണ്. നമ്മളിങ്ങനെ നടക്കുമ്പോ ഫുള്ള് വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് ഒക്കെ കേട്ടിട്ട് ഇങ്ങനെ ഭയങ്കര, നമ്മൾ ടയേർഡ് ആവത്തേ ഇല്ല, നമുക്ക് ഭയങ്കര ഫ്രഷ് ഫീൽ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ പോകുമ്പോഴെല്ലാം ഹിമാലയത്തില് ഫുള്ള് മഞ്ഞിങ്ങനെ മൂടി മൂടി മൂടി കിടക്കുന്നത് കാണുമ്പോൾ നമ്മൾ ഒന്ന് ഡൗൺ ആകുമ്പോൾ അങ്ങോട്ട് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ നോക്കുമ്പോൾ ഈ മലകൾ കാണുമ്പോൾ നമുക്ക് പിന്നെ എനർജി കയറും. 3-ാമത്തെ ദിവസമാണ് നമ്മൾ മഞ്ഞിനകത്ത് കയറാൻ തുടങ്ങുന്നത്. അവിടെ മഞ്ഞിൽ സ്റ്റേ ചെയ്ത സമയത്ത് നമ്മുടെ 4 സൈഡിലും മഞ്ഞ് മാത്രമേ ഉള്ളൂ, മൊത്തത്തിൽ വെള്ളം. അവിടെ ആണെങ്കിൽ നമുക്ക് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ മുകളിലോട്ട് കയറ്റും ഒരു ദിവസം. അന്ന് ആദ്യത്തെ ദിവസം ഒരു 500 മീറ്ററേ നടന്നിട്ടുള്ളൂ. ഈ 500 മീറ്റർ താഴേക്ക് നമ്മളെ സ്ലൈഡ് ചെയ്ത് കൊണ്ടുവരും മഞ്ഞിനകത്ത്. അതൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. 4-ാമത്തെ ദിവസം പോയി കഴിഞ്ഞപ്പോ നല്ല ഹൈറ്റാണ്, പേടി തോന്നുന്ന ഹൈറ്റ്. മൗണ്ടൈൻ ക്ലൈംബിംഗ് എന്നൊക്കെ പറയും, താഴോട്ട് നോക്കിയാൽ നമുക്ക് തല ഇറങ്ങും, മുകളിലോട്ട് നോക്കിയാൽ നമുക്ക് തല ഇറങ്ങും, തെന്നാനും പാടില്ല. അപ്പം ആ ഒരു വിൽ പവർ എത്രത്തോളം ഉണ്ടാകുന്ന വീണ്ടും മനസ്സിലാക്കി തരുന്ന ഒരു യാത്രയായിരുന്നു ഈ സർപാസ് എന്ന് പറയുന്നത്. ഒരു 5-6 കിലോമീറ്റർ മുകളിൽ കയറിയിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് താഴോട്ട് വീണ്ടും സ്ലൈഡ് ചെയ്തിട്ട് ഇറങ്ങിയിട്ട് നേരെ ചെല്ലുന്നത് ഈ റോഡോറാൻഡ്രം പൂക്കളുടെ ഒരു താഴ്വര എന്ന് തന്നെ പറയാം, ഫുള്ള് ഗ്രീനറി ആണ്. 14 ദിവസത്തെ എവറസ്റ്റ് ബേസ് ക്യാമ്പിന്റെ എന്തൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ അതിന്റെ ഒരു മിനി വേർഷൻ ആയിരുന്നു സർപാസ് ട്രെക്ക് എന്ന് പറയുന്നത്. എന്തായാലും ഹിമാചലില് പോവാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും പോണം.
2: പർവ്വതാരോഹികയായ സോനു സോമന്റെ യാത്രാവിശേഷങ്ങളാണ് എന്റെ യാത്രയിൽ ഇതുവരെ കേട്ടത്.
3: കൂട്ടുകാരി.

0: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാറും.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13
2: പ്രായോജകർ. ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
5: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.

0: മൻ കി ബാത്ത്
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.